കരുണാകരാ ദേവാ കാരുണ്യസാന്ദ്ര കരുണാകരാ ദേവാ കാരുണ്യസാന്ദ്ര കരുണാധിപ തര.